0: ആരുടെ വേർ?
1: ഒരാളിന്റെ ഒരു ഒരു പേരിരിക്ക്.
0: ആ ഇവൻ ഇവൻ യോസെപ്പാ?
1: ഇല്ല.
0: കണ്ടെ ദ്രാച്ചടി യോസഫ്. അത് യോസഫ്.